യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൽമകൈടക്കമേ എവരിഡേ 5 AM കാ 6 PM. തിനാലി ഓൾ റെഡി ആവുക.

മുറുളു മുഴാമുടാവിന്തുറുകൊണ്ടുമറുമാന്തങ്ങൊയ് മുറുളു മുഴാമുടാവിന്തുറുകൊണ്ടുമറുമാന്തങ്ങൊയ് കൈ ഞങ്ങൾ.